0: Liebe HFM, nur die Ecke Megahertz.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

മുഅ്മിൻ ഫിർഹനുണ്ടായി മുഅ്മിൻ അങ്ങനുണ്ടാ അല്ലാഹു വഅദു കുറവാഫാവനി ഇതാങ്ക ദശം കോർത്ത ഹിംഗ ഹിംഗാ ഹുന്ന സ്വർഗതക്ക് ഇതന്താങ്ക എവരൻ അബദ ദമിതിബേ ഗുതുകെ അതി അദനേ കിയുന സ്വർഗതൗഗാ തിബേനേ രംഗളു ഗോതിഗെ ദുർവിസ്മേ അതി അല്ലാഹുഗെ ഹസ്രതും ലിബേ രുസെവും മാ ബൊഡെ ബൊഡുവെഗം വാ നസീബ് ലിമ്മകി ഹമ എയ്യേ.